തുട്ടു ദരിഫു ആ ദുഹക കുരിമത്തിലായിരുന്നു ആയിലായ ഭേദകുറ ഉഫാവരു വകുപുത ദുഹസ് നിമികന്തായുസ് വകുപുത ഉഫാവരു കമ്മത്തിക ഒന്നാണി ദരിഫുള ലൊയബ അളാകുന്നിമേ.

0: ദിവ്യഎഫ്എം ദിവ്യഹിന്നായക്ക്.
1: MFS. Munifui filon ke daira, M Thaza.